പരമാർത്ഥദായിനീ ഭക്തിരേവ ഭവരോഗനാശിനീ ഭക്തിരേവ പരവേദനപ്രദ ഭക്തിരേവ പരമോക്ഷകാരിണി ഭക്തിരേവ പരമാർത്ഥദായിനീ ഭക്തിരേവ